0: ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ഡിഫറെൻറ്റ് ക്രോപ്സ് എന്ന വിഷയത്ത് നാളെ 8:10 കെ വി കെ ഗോണിക്കൊപ്പത്ത് കാര്യക്രമ ഏർപ്പാട് മാടിത്ത് ഇരാതെ ഉള്ള ബെളക്കാര കൂടിയാടലൊന്ന് ഐ സി എ ആർ കെ വി കെ പ്രകടനയിൽ അറിയിച്ചിട്ടിത്ത് പൊന്നംപേട്ട 66 bar 12 കെ വി വിദ്യുത് വിതരണ ഉപകേന്ദ്രത്തിൻ്റെ പുറപ്പായുവ പാലിപെട്ട ഹൊസൂർ ഫീഡറിൽ നാളെ പൊലാക്ക 10 വൈപ്പത്ത് 5 തന്നെ പണിയുള്ളങ്ക് കറണ്ട് കൊടുപ്പന അണിപ്പിച്ചിടുക ഈണ്ട മാറിപ്പത്ത് ഹൊസൂർ ജാഗരി ഗദ്ദമനെ ബെട്ടഗേരി അത്തൂർ പാലിപെട്ട ഹുണ്ടി ചെന്നൈനക്കോട്ടെ അബ്ബൂർ അഞ്ചിക്കാട് സുത്തമുത്ത കറണ്ട് ഇപ്പില സാർവജനിക സാക്കാര തരണോന്ത് സെസ്ക് കാര്യനിർവാഹക ഇഞ്ചിനീയർ കണ്ടിത്ത് മന കട്ടുവക്ക് ജാഗ ഇല്ലാത്തവർക്ക് മനമാടുവക്ക് സഹായം മാടുവത് സർക്കാരത്തിൻ്റെ കർത്തവ്യ രാജ്യ സർക്കാർ ബോറെ ബോറെ ജനപര യോജനയിൽ മനക്കൊടുപ്പ യോജനയ്ക്ക് ഏറെ ഒത്തു കൊടുത്തിട്ടുണ്ട് വിരാജ്പേട്ട വിധാനസഭാ ക്ഷേത്ര ശാസകങ്ങളാണ് അജിക്കുട്ടിയുടെ എസ് പൊന്നണ്ണ അണ്ണിച്ചി മടിക്കേരിയിൽ ജില്ലാ പഞ്ചായത്ത് സഭാപാടയിൽ നിന്നാണ് നടന്ന വിരാജ്പേട്ട വിധാനസഭാ ക്ഷേത്ര വ്യാപ്തിയുടെ മടിക്കേരി താലൂക്കിറ 18 ഗ്രാമപഞ്ചായത്ത് വ്യാപ്തിയിൽ ബസവ പിഞ്ഞ അംബേദ്കർ വസതി യോജനയുടെ ഐക്യായിട്ടുള്ള പലാനുഭവിയക്ക് പുതിയ മനക്കെട്ടുവ കാമകാരിക്ക് ആദേശപ്രതി കൊടുപ്പ കാര്യക്രമത്തിൽ സുമാർ 400 ഏറെ പലാനുഭവിയക്ക് ആദേശ കാഗത കൊടുത്തത് ആദ്യമുട്ടില് വിരാജ്പേട്ട ക്ഷേത്ര വ്യാപ്തിര 427 സംസാരക്ക് മനക്കെട്ടിക്കൊടുപ്പ പ്രയത്നമുണ്ട് ഇവോ മാഹിതി തന്നിത്തു ജില്ലയിൽ മഴകാല സുരുവായുണ്ട് മഴ സുരുവായത്ത് തീവണയ്ക്ക് സാർവജനികങ്ങളെ പിന്നെ ആസ്തി പാസ്തിന കാത്തുവെപ്പായത്ത് മണ പിഞ്ഞ മറക്കടത്തുവന്ത ബല്യ വാഹനത്തിന് റസ്തയിൽ പൂക്ക് തനക്ക് ജില്ലാഡളിത്ത തീരുമാനം മാടിത്ത് ജൂണ് 10 July 9 ബല്യ വാഹനത്തിന് സഞ്ചാര വ്യവസ്ഥന നിപ്പിച്ചിടുവനയ്ക്ക് ജില്ലാ ദണ്ഡാധികാരി പിന്നെ പ്രാദേശിക സാരിഗ പ്രാധികാരത്തിന്റെ അധ്യക്ഷങ്ങളാണ് ജില്ലാധികാരി എസ് ജെ സോംശേഖർ ഔ ആദേശ പുറച്ചിട്ടിത്ത് ജില്ലര രാഷ്ട്രീയ ഹെദ്ദാരി 275 ജില്ലര ഗടിഭാഗ ആയിട്ടുള്ള കുശാലനഗർ പിഞ്ഞ സമ്പാജ ചെക്ക് പോസ്റ്റിൽ ദിനത്തിന് 24 നിഗ വഹിച്ചുവനക്കെ സിബന്ധികളെ വെച്ചിത്ത് പിന്നെ ഏറെ ക്രമം വഹിച്ചുവനക്കെ സംബന്ധപ്പെട്ട ഇലാക്കര അധികാരിയക്ക് സൂചന കൊടുത്തിത്ത് അഞ്ചേ അദാലത്തിന്റെ സഭ ഇതേ നാളെ 8 നാളെ മജ്ജണ 12 കൊടുകു അഞ്ചേ വിഭാഗത്തിന്റെ വിഭാഗീയ കച്ചേരിയിൽ നടപ്പ സഭയിൽ കൊടുകു അഞ്ചേ വിഭാഗത്തിന്റെ സേവയ്ക്ക് സംബന്ധപ്പെട്ട എല്ലാ ദൂരം അടുത്തു ചർച്ച നടത്തുക അത് അഞ്ചേ വിഭാഗത്തിന്റെ അധീക്ഷകങ്ക അറിയിച്ചിട്ടിത്ത് പിഞ്ചണി അദാലത്തിന്റെ സഭ ഇതേ തിങ്ക 15 മജ്ജണത്തിന്റെ മീത 2 കൊടുകു അഞ്ചേ വിഭാഗത്തിന്റെ അഞ്ചേ കച്ചേരിയിൽ നടപ്പ സഭയിൽ ജില്ലര അഞ്ചേ വിഭാഗത്തിന്റെ പോസ്റ്റൽ പിഞ്ചണിക്ക് സംബന്ധപ്പെട്ട എല്ലാ തരത്തിലെ അഹ്വാലിനെ അടുത്തു ചർച്ച നടത്തുന്നുണ്ട് സാർവജനികങ്ങൾക്ക് അഹ്വാൽ അയക്കൊണ്ടാച്ചെങ്കിൽ ഈ തിങ്ക 10 മടിക്കേരി അഞ്ചാ ദീക്ഷങ്ങൾക്ക് അയക്കൊല്ലൊന്ന് അറിയിച്ചിട്ടിത്ത് ഇല്ലിക്ക് സുദ്ദി സമാചാര തീർന്നത്
1: ಸುದ್ದಿ ಸಮಾಚಾರ ಕೇಳಿದಿರಿ ಪ್ರಾಯೋಜಕರು
2: ಅದ್ವೈತ್ ಹ್ಯುಂಡೈ ಭಾರತದ ಅತಿ ದೊಡ್ಡ ಡೀಲರ್ ನೆಟ್ವರ್ಕ್ ಹೊಂದಿರುವ ಏಕೈಕ ಹ್ಯುಂಡೈ ಕಾರ್ ಡೀಲರ್
3: ಮನೆ ಕೆಲಸ ಆಲ್ಮೋಸ್ಟ್ ಕಂಪ್ಲೀಟ್ ಆಯ್ತು ಟೈಲ್ಸ್ ಮಾತ್ರ ಡಿಫ್ರೆಂಟ್ ಡಿಸೈನ್ ಅಲ್ಲಿ ಇರಬೇಕು ಎಲ್ಲಿಂದ ಪರ್ಚೇಸ್ ಮಾಡೋಣ
4: ಅದಕ್ಕೆ ತಾನೆ ಇರಿಟಿಯಲ್ಲಿ ರೀನಾ ಟೈಲ್ ಗ್ಯಾಲರಿ ಇರೋದು ಅಲ್ಲಿ ನಮಗೆ ಬೇಕಾದ ಯಾವುದೇ ಬ್ರ್ಯಾಂಡ್ ನ ಟೈಲ್ಸ್ ನ 250 ಅಧಿಕ ಡಿಸೈನ್ ಸಿಗುತ್ತೆ ಅದಲ್ಲದೆ ಮಾರ್ಬಲ್ಸ್ ಗ್ರಾನೈಟ್ಸ್ ಸ್ಯಾನಿಟರಿ ಐಟಮ್ಸ್ ನ ಬಹುದೊಡ್ಡ ಕಲೆಕ್ಷನ್ ಇದೆ ಎಲ್ಲವೂ ಕೈಗೆಟುಕುವ ಬೆಲೆಯಲ್ಲೇ ಸಿಗುತ್ತೆ
3: ರೀನಾ ಟೈಲ್ ಗ್ಯಾಲರಿ ಉಳಿಕಲ್ ರೋಡ್ ಇರಿಟಿ ಗೋಣಿಕೊಪ್ಪಲಿನಲ್ಲಿ ಶುಭಾರಂಭಗೊಂಡಿರುವ ಪಿ2 ಎಲೆಕ್ಟ್ರಾನಿಕ್ಸ್ ನಲ್ಲಿ ಫ್ರಂಟ್ ಲೋಡ್ ವಾಷಿಂಗ್ ಮಷಿನ್ ಖರೀದಿಸುವಾಗ 3,000 rupees ವರ್ತ್ ನ ಇಂಡಕ್ಷನ್ ಸ್ಟೌ ಉಚಿತವಾಗಿ ಪಡೆಯಿರಿ ಪಿ2 ಎಲೆಕ್ಟ್ರಾನಿಕ್ಸ್ ಹರಿಶ್ಚಂದ್ರಪುರ ಗೋಣಿಕೊಪ್ಪ
5: ಮದುವೆ ಹಾಗೂ ಇನ್ನಿತರ ಸಮಾರಂಭಗಳ ಬಟ್ಟೆಗಳಿಗಾಗಿ ಬನ್ನಿ ಸೆಂಚುರಿ ಫ್ಯಾಷನ್ ಸಿಟಿ ಇರಿಟ್ಟಿ ತಲಶೇರಿ ಕಣ್ಣೂರ್ ಪಯ್ಯನೂರ್ ಶ್ರೀಕಂಠಪುರಂ ಸುಲ್ತಾನ್ ಬತ್ತೇರಿ ಮಾನಂದವಾಡಿ ತಳಿಪರಂಬ
3: ಮಡಿಕೇರಿ ಹಾಗೂ ಗೋಣಿಕೊಪ್ಪಲಿನ ಬುಳಿಯಾದಲ್ಲಿ ಚಿನ್ನಾಭರಣಗಳ ಉಚಿತ ಸರ್ವಿಸ್ ಕ್ಯಾಂಪ್ ಇದೆ ಜೂನ್ 3 to 15 ಈ ಕ್ಯಾಂಪ್ ನಲ್ಲಿ ನಿಮ್ಮ ಆಭರಣಗಳನ್ನು ತೊಳೆದು ಶುದ್ಧ ಮಾಡುವುದು ಚಿನ್ನದ ಕೋಟಿಂಗ್ ತುಂಡಾದ ಆಭರಣಗಳ ಜೋಡಣೆ ಸುವ್ಯವಸ್ಥಿತ ರೀತಿಯ ರಿಪೇರಿ ಸರ್ವರು ಈ ಫ್ರೀ ಕ್ಯಾಂಪ್ ನ ಪ್ರಯೋಜನ ಪಡೆದುಕೊಳ್ಳಲು ವಿನಂತಿ ಮುಳಿಯ ಗೋಲ್ಡ್ ಅಂಡ್ ಡೈಮಂಡ್ಸ್ ಮಡಿಕೇರಿ ಮತ್ತು ಗೋಣಿಕೊಪ್ಪಲು
6: ನಿಮ್ಮ ಮನೆಯ ವಾಶ್ರೂಮ್ ಮತ್ತು ಕಿಚನ್ ಸ್ಟೈಲಿಶ್ ಆಗಿ ಕಾಣಲು ನೀವು ಆಯ್ಕೆ ಮಾಡಿ ಜಾಕ್ವಾ ಪ್ರಾಡಕ್ಟ್ಸ್ ಗಳನ್ನು ಬಾತ್ರೂಮ್ ಫಿಟ್ಟಿಂಗ್ಸ್ ಅಂಡ್ ಸ್ಯಾನಿಟರಿ ವೇರ್ 10 ವಾರಂಟಿ ಹಾಗೂ ಸ್ಪಾಟ್ ರಿಪೇರ್ ಸರ್ವಿಸ್ ಇದೀಗ ಇರಿಟಿಯ ರೀನಾ ಡೆವಲಪರ್ಸ್ ನಲ್ಲಿ ಕರ್ನಾಟಕದಾದ್ಯಂತ ಫ್ರೀ ಡೆಲಿವರಿನೂ ಇದೆ ಜಾಕ್ವಾ ಪ್ರಾಡಕ್ಟ್ಸ್ ನ ವಿಶಾಲವಾದ ಸ್ಟುಡಿಯೋ ರೀನಾ ಡೆವಲಪರ್ಸ್ ಉಳಿಕಲ್ ರೋಡ್ ಇರಿಟಿ
7: ಹೊಸ ಕಾರ್ ತಗೊಳ್ಳೋಣ ಅಂತ ಯೋಚಿಸ್ತಾ ಇದ್ದೀನಿ ಯಾವ ಬ್ರ್ಯಾಂಡ್ ಸಜೆಸ್ಟ್ ಮಾಡ್ತೀಯಾ
4: ನಾನ್ ಡೌನ್ಮಾಡೋದು ನನ್ನ ಫೇವರೇಟ್ ಹ್ಯುಂಡೈ ಕಾರ್ ಅನ್ನ ನಿನಗೂ ಅದನ್ನೇ ಸಜೆಸ್ಟ್ ಮಾಡ್ತೀನಿ
7: ಹ್ಯುಂಡೈ ಎಕ್ಸ್ ಶೋರೂಮ್ 5.55 lakhs ದಿಂದ 46 lakhs ವರೆಗಿನ ಕಾರುಗಳ ಅದ್ಭುತ ಶ್ರೇಣಿಯನ್ನೇ ಹೊಂದಿದೆ ನೀವು ಯಾವುದೇ